0: അംഗാദീ ഉംഗന്നാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവസ് മിഹാറുവസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, നാസിൽ മൂസ റഷ്വാൻ നൈം, ദായൻ മുഹമ്മദ് ഷാഫി ഷഫീഖ്, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, സ്വേദ റംല ഇബ്രാഹിം, ഷിയാര സുധാ സലീം, റാംസ ഫാത്മത് സുംല, സീന ഫാത്മത് വഹീദ, അതിൽ അനൂഷ ഷൈഹ അഹമ്മദ്. ഹഫ്താഗെ സ്വാകുശേളി മരമാത് ഫാദ്നാൻ ഉഫദ്ദാഖ്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിങ് ആ പേക്കായക്കു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൾഗണേഷ് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

ഫഹത്തും നിമ്പോളം ഉബർസി എപ്പോട്ട് മണിക്കോസ് ഫഹത്തും ആരംഭത്തി ബാക്ക് ഫാത്ത സ്പെയിൻ ഹാഫ്തിരെ വദല ഫണിക്ക് സ്മെതുമത്തി കുറിയ ദിമ്പോളം അടുവൺ കൊണ്ട കൊല്ലാ റിപ്പോർട്ട് എനിക്ക് അടുമത്തി ദിമ്പോളം ബാക്ക് ഫാത്ത സ്പെയിൻ ഹാഫ്തിരെ മെദിനി സ്പെയിൻ ഹാഫ്തിരെ അടുമത്തി കൊല്ലാ എനിക്ക് സ്മെത്രിയെ വൃത്തം അടുമത്തി മെദാസ കുറി സ്പെയിൻ കുളിത്തിയ മത്തി മത്തി മെദിനോ കുറിയ ദിമ്പോളെ ആരംഭിതന്നെ ഫണ നമ്പർ കുളിത്തിയ ഹുസ്കോമി സ്പൈന ബോൾ ലിബേ തോമസ് കുറി മഹാഭാര ബോൾ ദേവുണി ഗോതുക അടുമത്തി ദേവത്തു സ്പേർവി ഹമിനെട്ട് കുളി വിജ്ജ ദവണ ഹാഫ് മെജുക്ക് ഫൻസാസ് എമ്മിനെട്ട് കുളി ഫെങ്ങൾ സ്പെയിനും ഇവണി അത്തറുള്ള ജാഫ് ഫുർത്തം ഹാഫ് നെമ്മ ഇന്ത്യ തിന്നെസ്മെ ഫൗ ഹാഫ് ദെമ്മ ദായ ദെമ്മ അത് മിഹ ഫാഷൻ തിമ്മറ മെത്തരേ ഫഹത കൂടെ മാ കുക്കുറിയ ജഹാദിനെ അത്തറു കുക്കുറിയ കുറിയ ഫോണാവ കീപ്പർ ദിഫാ കുറിവ് റിബൗൺസ് എടുക്കുക കാര്യ കുറി ഫസ്റ്റ് നമ്പർ കൊണ്ടി ഹസൻ നൽ തബ്രിഗി ആകെ ജീഫ ഗോൾ കത്രിയ വധകി ബാക്ക് വൽ നടങ്ങ നമസ് കുക്കുറിയ എങ്ങനെ ബോള കൗണ്ട് ഇതാണ്ട് കൗണ്ട് കൂടാൻ മെതുക കാരി ബോത്ത് ലാബ് തങ്ങളെ ഫാത്തു ഉബസി ഹാഫ് മെതിങ് ഹാസ് ആവും കൂടി കുന്തിരി അല്ലെ പോട്ടെ മടവൻ ബോൾ ഫാൻ കൊട്ടമോ കൂടിയ ജയിൽ ഹാഫ് എനിക്ക് ഉബർസി എത്തി ഫാനിക്ക് സെൻസാ കാൽദിമാൽ ബേരും സ്പെയിൻ ഹാഫ് തരേ അത്ല കുറിയ ദിമ്പോൾ ഏരിയ ത്രീ വണ്ണി സ്പെയിൻ കുറിച്ച് ഹുസ്കോ ഗോദി ബാക്ക് ഫോണോ അതുപോലെ ഗോദി കീപ്പർ ദിവാഗ് അണിക്കസ് ബോളും കുറിയ ഫോണോ ബോൾ മി ഫാർ ഹാൻഡ് നമ്പർ കൊണ്ടിരി ടെറസ് ടെറസ് കുറിയ ഫോണോ ആലി കീപ്പർ വെട്ടിങ് ദേവൻ ഫാറ ബോൾ അത്ല ഫെറാൻ ടെറസ് കുറിയ ഫോണോ ആയി ദേവൻ ഫാറ സൗദി കുളുത്രി കുറി ഫോണുവാല മസേ കുറി ബോളം ഫാർ മെദുറ കാര്യം കുക്കുറിയ ബോള ഹോത്തോമത്തിലെ കാര്യ കുളുത്രിയ ഫൗൽ ഫിരാസ് അൽ ബുറേക്കൻ ഫൗമത്തെ ഫൗൽ നൂ നമ്പർ കുളുത്രിയ കുറി ഫൗല കുളുകൻ ജെഹുൻ ദീഫ സ്പെയിൻ മെദുറ കാര്യം ഇപ്പോൾ സൗദി കുളുത്രി അത്ലാഫ് അത്ലാഫ് ബാർ നമ്പർ കുളുത്രിയ എന്നെ ബോളെ ഫാൻ സൗദ് അൽ അത്ലാ ഫാത്ത് ജിലൈവറസ് ഫാത്തു അബ്ദുൽ അൽ അമീരി ഏരിയ തരേ ഫാത്തു കീപ്പർ കീപ്പർ അത്ലാ മത്തിമത്തി കുറിയ ഫോണോ അതുപോലെ മെദുരം ഹുറസ് സ്പെയിൻ ഹാഫ് തന്നെ സൗദി കുളുത്രി കുറി ജസാദ് ബോൾ അത്ലാ മടമാണ് കുറിയ അരുമത്തി മിയന്നൻ ഫിരാസ് അവളെ ഫാദ്യം ബോൾ സീത എത്ര സൗദി കുളുത്രിയൊക്കെ ഏനെ ഫാഗ് ലവാദവരാണ് സ്പെയിൻ കുളുത്രി അത്ലാഗി സൗദി ഹാഫ് തരേ കുറിയ എങ്ങാസ് എത്രയും ബൈന തങ്ങളെ എത്രയും കുറിക്കുന്ന കുബസി അത്ലാഫ് ദിനി ഡെനിയ ഡെനി ഹാഫ് മെദാസം ബോൾ അത്ത സൗദി ഹാഫ് തന്നെ കുറിയ സണിഫറാത്ത് അരുമത്തി നിമ്പോൾ പെഡി ബോളെ ഫാൻ കുറി തങ്ങളെ ഫാദ ജില മാ ബോഡ് സ്വാത മെദുരം അക്കാരം നിമ്പോൾ സ്പെയിൻ കുളുത്രി എന്നെ സൗദി ഹാഫ് തരേ മോളി തങ്ങളുടെ ഫാത്ത എത്രയും ദിമ്പോൾ ലെപ്പോട്ടെ അത്ല കുക്കുറിയ ഹാഫ് മെദാസം കുക്കുറിയ കുറിയ ദീഫണിക്കാസ് ബൈനായ ബൈന പെണ്ണെടുത്തന്നെ കാര്യം ചെയ്യുമ്പോൾ ഫെറാൻ ടെറസ് അറാമിഹരി എന്നെ പോലെ ദിബേബന സൗദി കുന്തിന് ദിഫാ കുറുമ്പോൾ ബെൽത്തിനെ അത്ല കുറിയങ്കാസ് കുറിയ ദീഫി തങ്ങളെ റോഡ്രി അൻഫറ തരമത്തിൻ ദിമ്പോൾ അത്ല കുറിയ പെഡ്രോ പെഡ്രോ കുറിയ ദിമ്പോൾ പെണ്ണെട്ടെ കാര്യമത് അത്ല സൗദി കുളുത്രി മിഫറാമത്തിലെ കാര്യ സ്പെയിൻ കുളുത്രിയ പെഡ്രി മൊത്തി ഫൗൽ കൊഫ് കുറി ഫൗല കുളികൻ പെഡ്രോ കുറി ഫൗല കുളികൻ ജിഹു ലൈഫ് മതി സൗദി എമ്മോ ഹാഫ് തരേ അരിമതി സ്പെയിൻ കുളുത്രി കുറിയ ഫോണോ ബോൾ കീപ്പർ ദിഫാ കുറി ഫാത്ത ഫെറാൻ ഫെറാൻ ടെറസ് ബോളും കുറിയ ഫോണോ ഫെറാൻ ടെറസ് കുറിയ ഫോണോ ബോൾ കീപ്പർ ദേവൻ ഫാറാണൊക്കെ വെട്ടിക്കും ദിഫാ കുറി ഫാവ ഹാഫ് മിഹാർ മോത്തി നൂറ് മിനിറ്റ് കുളിയെ ഫെങ്ങറും ഹത്തരെ സമക്കും സ്പെയിൻ മതി കുറിയ ഫുർത്തമാഫ് നിമിഗന്ത്യാർ സ്പെയിൻ മതി തിന്നസമം കുടി കുക്കുറിയ ഹാ മിദാസം എത്രയും എല്ലിപ്പോൾ സൗദി ഹാഫ് തരേ ഹാ മിദാസം ബാല ബൈന തങ്ങളെ എത്ര ഹമിദാസം എനിക്ക് സ്പെഡ്രി പെഡ്രി എത്രയും റോഡ്രി അനുഫലത്തിൻ്റെ അത്ല മടമൺ കുറിയ ജില്ല കുബർസി അതുമരത്തി പിന്നെ കാര്യ കുറിച്ച് കുബർസിയ എന്നെ മെഴുത്തിന് ഹുസ്കുല്ലാഹദി പെഡ്രിയ പെരി ബോളെ കുർത്തകളെ അരമജില്ല എരിത്തവനെ കുക്കുറിയ ദെഞ്ചി ബോളെ മെഫർ കുളുത്തി ഗാജി ഗോദരെ കാരി കുക്കുറിയ ദി ബോളെ കുറിയ ജസ്സ ഫണുവാസ്ലി ഹനസ് പെരിട്ടി അരമതി സൗദി കുളുത്തി ദിഫാ കുള അരമതി നോയ കാരി അത്ല തങ്ങളെ ഫാത്ത മനക്ക ദിഫി ബൈനായ ബൈന കൊണ്ട കൊല്ല ഡി ഐ കാരി കുറിയ ദി ബോള മിദ്രി പെഡ്രി പെഡ്രി ബദ ഡി ഐ കാരി കുറിയ സിദ ഫണുവാ തങ്ങളെ ഫാനക്ക തങ്ങളെ ഫാത്ത ദി റോഡ്രി റോഡ്രി പെനറ്റ ദിമദി വണ്ണ ഗാദി പെനറ്റ ഗോദരി കാരി കുക്കുറിയ ഫം മാരിന ബോമതി ഗാസ ഏരിയ ബേരു അനക്ക സ്പെയിൻ കുളുത്തി കൊണ്ട കൊല്ല ബൈനാസ് കുറിയ നഗാദി വിത്തമ ഗോദരി കാരി ജീലഫ പെനറ്റ ത്ര വദിഫ ഫുണ്ണ തങ്ങളെ ഫാത്തം കുക്കുറിയ തങ്ങളെ ഫാത്തം ദിഫ ഡേമിയോ ഡെനി ഓമിയോ അത്ലാഫ് ഏരിയ ബേരു ഡി ഏരിയ കാരി വി നമ്പർ കൊള്ള പെഡ്രി ആണ് ഇവർ ഫാത്തം ദിമ്പോൾ അത്ലാഫ് ബൈന തങ്ങളെ ഫാത്ത് ജീല അനക്ക ഫാർമത്തിൻ ദിഫി ലിപ്പോട്ടെ ഹാഫ് കി മെദാസ അനമത്തി നോഗ കാരി കൊണ്ട ഓഫ് സൗദി ഹാഫ് തന്നെ തങ്ങളെ എത്രയും ഹാഫ് കി മെദാസ ഒരു കുളുത്തിയ റോഡ്രി റോഡ്രി ദിഫി കുക്കുറിയ പെനറ്റി അതിമാൻ കുക്കുറിയ ബോൾ കൊണ്ട കുറണി കുടുംബത്തിൽ കുളുത്തിയ നട്ടു ജസാദ് ബോൾ പെഡ്രി അണക്ക ഫാത്തും കുക്കുറിയ എവരെ ഫാത്തും ദിമ്പോൾ റോഡ്രി അത്ലാഫ് അത്ലാഫ് പെൻറ്റെ കാതിമാല കുറിയ കണക്ക ദീഫി കുക്കുറിയ മാ കുക്കുറിയ അത്ല തങ്ങളെ ഫാത്തും ഹാഫ് മെദാസ റോഡ്രിയ ദിമ്പോൾ മെത്തരെ കുറിയ ദിമ്പോൾ ദൂക്കൊല്ലി കാര്യ കുബർ

0: দুই কলি বলা ত্যাং কুড়িয়ে মেয়ে নেই মিফার ত্রিয়া মেয়ার্স কুড়িয়ে নাগা দিয়ে পড় ফেডরি এই আর মাতিন আর ধর পেনেট্রি বান্না দান নি করতে দেন যে বড় পেনেট্রি আর মাতি ফেনে যে গোল আর মাতিন দেব তো গোস বের দিহ মিনিট কোলে ফা ফা ম্যাচ কে ফানসাস ফাস্ট মিনিট কোলে ফা হাতরে সুমক স্পেন মাতি কোলে আদে কুলম ফাশাগে সাউদি কুলন্ত্রি এমএম হাফটাইম কোরিয়া আর মানে জেগো কার দিয়ে কুলন্ত্রি কানো ফাগ জে বল বের দিয়ে দেন স্পেন আর লিফ মত ফাওয়াফ 11 মিনিট কোলে ইফ ম্যাচ কে ফান্সা 7 মিনিট কোলে ইফ স্পেন হাতারে সাউদি কুলন্ত্রি কুকুরিয়া ইলি বল লেপোর্ট এট দা মাবরেস ব্যাক বড় ফাহত কুবাসি এন দো কোলে এরিয়া বেরনি কুমারি কিপার কিপার মেদেন কুবাসি দি মোলা আতলান কুরিয়া মি দানি মান মান কুড়িয়ে দিন বল সৌদি হা মেদাস মারি মতে রঙা ক্যারিং বল ট্যাং স্পেন কুড়ুন ত্রিয়ে আইত্রে জিহেল সৌদি কুড়ুন ত্রিয়ে আতলাফ আব্দুল্লাহ আলামিরি আতলা কুড়িয়ে দিন বল মেদ রঙা ক্যারিং আস ফাত আর মতে রঙা ক্যারিং দিন বল আতলাং উন দান ত্রেক কুড়িয়ে দিফি মা বড় কুড়িয়ে দাদ উনি পেনাল্টি ত্রেক কুড়িয়ে ফোন আর পেনাল্টি ত্রেক কিপার স্পেন কিপার আতলা কুড়িয়ে মেত্রে রড্রি রড্রি সেন্সা কাদের মতে বলে ফে মেদ রঙা ক্যারি স্পেন হাফ ত্রেক জিলা মেদ রঙা হরসা কুড়িয়ে দিফি বাইনা বাইনা কন্ট্রা কফা কুর্তাঙ্গলে ফাদ জেলা তাঙ্গলে দিম্বল আনিক রোড্রি রোড্রি বাইনে ব্যাক করে ফাহাতেন সেন্সার কোলা দিমাল দিম্বল আত্মাগে কুড়িয়ে মেদান কুবারসি পাও কুবারসি দিম্বল ফাতুন ডেনি ওমিও সেন্সার কদমান সৌদি হাফ তরেন আতলা আনিক কুবারসি মেদুন ক্যারেন দি ফেন বল আতলা মাতি মাতি কুড়িয়ে নাগা দি মা কুকুরিয়া মেহরি বলো তাঙ্গলে ফাহাতুন হাফ মেদা সাবুন দিম্বল আতলা মারবান সৌদি হাফ তরেন কুড়িয়ে জেহলাফ এমেরি পেড্রি আতলা হানি ফরাত আরি মাতিন দিম বড় কন্ট্রা কোরেন স্পেন কন্ট্রিন ফাহাত জিলা হাতাঙ্গলে ফাহাতম দিম বড় আতলা পডনি মিদনি আর পেনাল্টি ক্যারি নাগা দিম বড় সৌদি কন্ট্রা গে যা সৌদি কন্ট্রিন কুড়িয়ে ফোনাল বড় ক্যারি হরি কন্ট্রি আ পেড্রি গে জিফ বের সৌদি লিফেন এলুম হাম মেলম মিদনি মোতে বাল হাবরি এল ফানসাস হ্যাম মিনিট ম্যাচ গে কুলে ফামলে মেচ বলার ফাওহাফ அது மேர் ஃபன்சாஸ் அம்மேட் குளேஃப் மேடம் மெச்சம் மெச்சம் பதால் தேர் மேட் ஃபவ் ஹாஃபும் குளேஃப் மேடம் சவுதி குளுந்திரிங் எல்லி போல மிகவும் ஹாஃப் திரை அனுமதி ரோங்கா மெதுரம் கேரிங் குளே ஜிலாஸ் மெதுரம் ஹோட ஸ்பெயின் ஹாஃப் திரை வஜி பொண்டிய குளுந்திரி அப்போ திங் ஹதர் ஃபஸ் குளுந்திரி ஸ்பெயின் கே குறி மெச்சம் ஆகுது நட்டு ஆக இத்திரை எந்தி போல பெனட்ரி கேரி தங்கள பார் இன் ஃபார் ஏரியா திரை எந்தி போல கீப்பர் ஸ்பெயின் கே கீப்பர் போல நகர் கீப்பர் எல்லி போல அத்லே மர்மணும் குறியங்கஸ் ஃபடிபதுல் கல்லா ஹதீஃப் குக்குரியே কুকুরিয়া কুরিয়া ডেনি ডেনি ওমিও মধুর কুরিয়া স্পেড্রো তারপরে ফাত দিম্বল দু কলি এরিয়া বেড়ে নে কুমারি কিপার লেপোটে লেপোটে কুরিয়া দিম্বল আতলা ফাহাত বাইনা লেপোটে এনে কুরিয়া মানে ফেরাত আনবা দিম্বল আতলা কুরিয়া মেয়ানি কুবার সিয়াত মেদিন ক্যারিং কুরিয়া জিল আস ইন সাকা দিমাল আসরে সৌদি হাব মেদা আসাম দিম্বল পেড্রি আতলা তঙ্গলে ফাত উড়ি কুন্ত্রে এনে কুরিয়া দিব ডেনি ডেনি কুরিয়া ফোনওয়ান বড় কুন্ত্রে গ্যাগ জি ফাব মেদা সাব সৌদি হাব ত্রেন সৌদি কুন্ত্রে আতলা আনে ফরাত আরমাতি মেদন ক্যারি হুড়ি কুন্ত্রে দিফ আব্দুল্লাহ এর মেন কন্ট্রা কোলা কুরিয়া ফোনওয়ান বড় তঙ্গলে বার ওই দেওয়ান ফরাত স্পেন কুন্ত্রে জাহান মিত্রে গে ফাতুন দিয়ে কুন্ত্রে ইয়ামতি ফা ফা ভেরি কানো ফাউল কফ মতি সাদ মিনিট কুলে ফ মিহার মতি ফাও হাফ ম্যাচ কে ফান্সা 7 মিনিট কুলে ফ স্পেন ওয়ানি হাতর দন্ড জাফ সৌদি কল দন্ড নি ফর্তম হাফ স্পেন ফর্তম হাফ নি মনো ইরো দে তিন দন্ড জাফ মিহা ফাশাগে মিহা ফ দরে গা মতি মা কুকুরি আফাত কুলে কুল তরিয়া হাতর বড় দন্ড জাফ কানো রিন্দু কাডোস দা কাফি না ফাও হাফ কুলেঙ্গেরি কুলুন তরিয়া মা কানো স্পেন কুলুন তরিয়া ফারওয়াদিন মটকা মিহার কুড়ে কুলে মেদ কোন্ডা লাফ মতি কুলু স্পেন গে কুলুন তে বদল কফি সৌদি কুলুন তরিয়া গস বদল কফি সৌদি ফেবি নো নম্বর ফেরাস আল কারিবিন হাতর নম্বর মি এরি 26 নম্বর আশার নম্বর সৌদি আশার নম্বর আল হাজ সাব্বিশ নম্বর মোহাম্মদ অনেক এদের কুড়ুন তরে ইগাগুত অনেক কাস মি বদল করে সৌদি টিম মি হাতার বদলে মিগে নাই ফাও হাফ අනිකස් බදල කරන ස්පේන්ගේ දිහ නම්බර කුළුන්ත්‍රය මෙහරම ෆේබි ඩෙනි ඔමියෝ ය ඩෙනි ඔමියෝ අද බාෆන නම්බර බයින මෙ එලෙක්ස් බයින කුළෙන් මෙරි සත නම්බර විලියම්සා මෙරීනෝ හ නම්බර ಮೆಚ್ಚುಗೆ ಫಸ್ಟ್ ಓಲಸ್ ಎಮ್ ಮಿನಿಟ್ ಕುಳೇಫ ಮ್ಯಾರ ಮೋದಿ ಫಾಫನ್ ಸೋಳ ಮಿನಿಟ್ ಕುಳೇಫ ಹತ್ತರ ಸಮಕ ಸ್ಪೇನ್ ಮತಿ ಕುರಿ ಗೋಲ್ ಕುರ್ ಮತಿ ಲೀಫ್ ಎ ಜೋಮ್ ಎಮ್ಮಿ ಕುರಿಯ ಫೋನ್ ವಾದನಿ ಅದೇ ಮಿಹಾಫ್ ಗಸ್ ಸೌದಿ ಎವಸ್ ಬೈ ಫುರ್ಸತ ಲೀಬಿ ಗೆ ಎಂದಿಹನ ಸ್ಪಿನಿಟಿ ಅತ್ತರೆ ಮಾರಂಗಳು ಫುರ್ಸತ ಲೀಫ್ ಎಂಗ್ ಗೋಸೆ ನೋಯ್ ಕುಳು ගිනේර හෝ බොලේ ෆැටන් ක්‍රතන් ෆරන ස්පේන් උම් පෙල් ස්පේන් ෆෙරන් ටොරෙස් අත්ලාෆ් කොරිය බෙන්නතර වදින දාන්තරෙන් ෆර් සෞදි කුරුන්ත්‍රින් බෝල අත්ලාෆි එතන සෞදි කුරුන්ත්‍රි ය ෆෞල් කුරි ස්පේන් කුරුන්ත්‍රි සෞදි කුරුන්ත්‍රි බ වෙට්ටි ෆපෙනටරි අතර එක එතන බෝල ෆෙරන් ටොරෙස් හොදන් ගොල මතර එන කුරි ෆෞල් ತಿನ್ ನಂಬರ್ ಕುಳುಂತ್ರಿಯ ಸಾವುದ್ದೆ ಗ್ಯಾಲ್ ಅಜಾಮಿ ಬೋಳ ಹೋದ್ರೆ ಮತ್ತೆ ಫಾತುಮ್ ದಿಯ ಸ್ಪೇನ್ ಕುಳುಂತ್ರಿಯ ಫಾಲು ಕಫ ಮತಿ ಲೀಫ್ ಎ ಜಹು ಪೆನಲ್ಟಿ ಯಾತ್ರೆ ಅರಿಮತಿ ಬಾಬಾ ಕುರಿಯ ಫೋನ್ ವಾದನ್ ಪೆನಲ್ಟಿ ಕರಾದಿ ಮಾ ಕುಳುಂತ್ರಿಯ ಜಸ್ ಅದು ಕೀಪರ್ ಏನ ಏರಿ ಅಭಿಯಾನ ಅರಿಮತಿ ನೋಗಾಕಾರ ಕುಳುಂತ್ರಿಯ ಕುರಿಯ ಫೋನ್ ವಾದ ಬೋಳ ಲಜಾಮಿ ಅತ್ಲ್ಯಾಂಕ್ ಕುರಿಯ ದಾಮ್ ಸ್ಪೇನ್ ಕುಳುಂತ್ರಿಯ ಅತ್ಲ ಬ್ಯಾಕ್ ಕೂಡ ಫೇಮ್ ಹಾಫ್ತರೆ ಫಾತ ಜೇಲಾಫ್ ಮೆದರೋಕಾರ ಕುರಿಯ ಅಣಕಾಸ್ ದಿಮ್ ಬೋಳ ಅತ್ಲ ರೊಡ್ರಿ ದೀಫ್ ಏನ ಫಹಾತ ಅಣಕಾಸ್ ದಿಮ್ ಬೋಳ ಹಾಫ್ ಬ್ಯಾಕ್ ಕೂಡ ಫಹಾತ ಸ್ಪೇನ್ ಹಾಫ್ ತರ ಮಿದಿನ ಏರಿಯಾ ತರ ಇವ್ರಿ ಕೀಪರ್ ಕೀಪರ್ ಲೆಪೋಟೆ ಏನು ಕುಕುರಿಯಾ ಕುಕುರಿಯಾ ಮೆದಿನ ಅಕ್ಕಿಯಾನ ಕುರಿ ಫೋನ್ ಆದ ಬೋಳ ಮಿಫಾರ್ ದೇ ತಮಸೆ ವಿಲಿಯಮ್ಸ್ ಕುರಿಯ ಫೋನ್ ವಾದ ಏನಕ್ಕೆ ಸೌದಿ ಕುಳುಂತ್ರಿಂಗ್ ಅತ್ಲ್ಯಾಂಕ್ ಕುರಿಯ ದೇಮ್ ಮಸೆ ಕುರಿಯ 23 ನಂಬರ್ ಕುಳುಂತ್ರಿಯ ಬೋಳ ಲಿಬೆ ಗೊತ್ತನೆ ಕಾಣುವ ಸ್ಪೇನ್ ಕುಳುಂತ್ರಿಂಗ್ ಅತ್ಲ್ಯಾಂ ಬರ ಬಾರ ದುಫ್ ಕುರಿಯ ಮೇನಿ ಕುಬರ್ ಸಿ ಆ ಸೆನ್ಸ ಕಲ್ಕ್ಯಾರಿ ಮಡು ಜೇಲ ಫಾತೆ ಬಿಲ್ಲ ಸೌದಿ ದೇ ಕುಳುಂತ್ರಿ ಬೋಳ ಸೌದಿ ಕುಳುಂತ್ರಿ ಅತ್ರ ಬೋಳ ಅತ್ಲ್ಯಾ ಕುಬರ್ ಸಿ ವೆಟ್ಟುಣಿ ಹಾಫ್ ಕೆ ಮೆದಾ ಹಿಸಾಬು ಅರಿಮತಿ ನುಗಾ ಕ್ಯಾರಿ ಸ್ಪೇನ್ ಹಾಫ್ ತರ ಸೌದಿ ಕುಳುಂತ್ರಿ ಕುರಿಯ ದರ ಏರಿಯ ವರ್ಣ ಗೊಸ್ ಮೇರಿ ನವ ನಂಬರ್ ಕುಳುಂತ್ರಿ ಹಮ್ದಾನ್ ಸೌದಿ ಕುಳುಂತ್ರಿ ಅನುಮತಿ ಮಡು ಕೊಲ್ಲ ಮಿರ್ ಹಾಫ್ ಮೆದಾ ಸರಿಮತಿ ನುಗಾ ಕ್ಯಾರಿ ಮಡು ಕೊಲ್ಲ ತಂಗೊಳ್ಳಿ ಫಾತ ಮೆದಾ ಸರಿ ಕುಳುಂತ್ರಿ ಏಕಂಗ ಫಾತ ಮಾಡಿ ಕೆಸ ಕುಳುತ್ರಿ ದೀಫಿ ಸೆನ್ಸ ಕದಿಮ ಮೆದಿನ ಕರಿ ಅತ್ಲ ಬ್ಯಾಕ್ ಕೂಡ ಫಾತ ದಿಮ್ಮ ಅಲ್ಲಿಲ್ಲ ಲಜಾಮಿ ಅತ್ಲ್ಯಾಂಕ್ ಕುರಿಯ ಅಬ್ದಹಮೀದ ಏನಾನ ಕೆಸ್ ಮಾಬಡ ಫಾತ ಸೌದಿ ಕುಳುಂತ್ರಿ ಮಿ ಕುಳಿದು ಎಮ್ಮ ಹಾಫ್ ತೆರೆ ನಸೀರ್ ಅಲ್ಲಿ ಮತ್ತೆ ನೋಗಾ ಕ್ಯಾರಿ ಹುಡು ಕುಳುಂತ್ರಿ ಮೆದಿನ ಲಜಾಮಿ ಅತ್ಲ ಮೆದಿನ ಕ್ಯಾರಿ ಕುರಿಯ ಫೋನ್ ಕುಳುಂತ್ರಿ ಗಾಜಿ ಫ ಬೇರು ಅದು ಮಿಹಾರ ಮೂರ್ತಿ ಮೆಚ್ಚುಗೆ ಫಸ್ಟ್ ಒಳ ತಿಮ್ ಮಿನಿಟ್ ಕುಳೇಫ ಹತ್ತರ ಲಡು ಜಾಫ ಸ್ಪೇನು ಸೌದಿ ಕಲ್ಲು ಜಾಫ ಹಾಫ್ಗೆ ಅಸಾರ ಮಿನಿಟ್ ಕುಳು ಮಿಹಾರ್ ಕುಳೇಫ ಮತ್ತೆ ಕುಳುಮತ್ರಿ ಸ್ಪೇನ್ ಕುಳುತ್ರಿ ಏರಿಯಾ ಬೇರೆ ಕುರಿ ಕೀಪರ್ ಮಿದಿನಿ ಕೀಪರ್ ಬೋಳ ಕುರಿಯ ಜಸ್ ಅಲ್ಲಾಹ ಕುರಿಯ ಫೋನ್ ಆದಿ ಬೋಳ ಸೆಂಟ್ ಸಕಲ್ ಕ್ಯಾರಿ ಫೆಣಜ ಮಿದಿ ಬೆಣಿ ಸೌದಿ ಕೀಪರ್ ಮೀರಿ ಏರಿಯಾ ಬೇರೆ ನಿಕ್ಮೇಲೆ ದಿಫಾಕ ಕುರಿಯ ಫೋನ್ ಆದಿ ಬೋಳ ಸ್ಪೇನ್ ಹಾಫ್ ತರ ಎನ್ಕಸ್ ಸ್ಪೇನ್ ಕುಳುತ್ರಿ ಬದು ಫಾತ ಪೆಡ್ರಿ ದಿಂಬೋಳ ಕುಕುರಿಯ ಹಾಫ್ ಮೆದಾಸ್ ಅತ್ಲಾಮ್ ಫ್ರೊಳಾದಿ ಎನ್ಕಸ್ ದಿ ಪೆಡ್ರಿ ಪೆಡ್ರಿ ಬೋಳ ದಾಸ್ ಕುರಿಯ ಫೋನ್ ಆಗಿ ಏರಿಯಾ ತರ ಫೆರಿ ವಣ್ಣ ನೀರ್ ಫೆರ್ ಅಂಡ್ ಟೆರೆಸ್ ಕುರಿಯ ಫೋನ್ ಆದಿ ಬೋಳ ಗೋದಿರಿ ಹೊರಸ್ ಗೌ ದಣಿ ಕ್ಯಾರಿ ದಿ ಗೋದಿ ಅನುಮತಿ ಬೇರ ಬರ ದಂಗಳ ಫೆರ್ ಅಂಡ್ ಟೆರೆಸ್ ಅಲ್ಲಿ ಬೂ ಬೋಳೆ ಎನ್ ಎಫ್ ಆರ್ ಮತಿ ಪೆನಲ್ಟೇರಿಯಾ ಅರಿಮಚ್ಚಿ ಗೌರಿಯ ಕುರಿಯ ಫೋನ್ ವಾದಿ ಏರಿಯಾ ಸೌದಿ ಕುಳುತ್ರಿ ನಟ್ಟು ಫೋನ್ ವಾದಿ ಕೀಪರ್ ಸೂರಿ ಏರಿಯಾ ತೆರೆಗೆ ಫೋನ್ ವಾದಿ ಬೋಳ ಗೋಲ್ಗೆ ಅನುಮತಿ ಗೋಲ್ ದರಿ ಕಣಾದಿ ಮಾದ ಹೊರಸ್ ವಗೆ ದಿ ಗೊತ್ತ ಗೊಸ್ ದಿ ಗೋಲ್ ಅನುಮತಿ ಬೇರ ಗೋಲ್ ಕುರುಮತಿ ಸೌದಿಗೆ ಜಯ ಅಣಕಾಸ್ ಹತ್ತರ ಲಡು ಸುಲ್ಲಡು ಮತಿ ಕುರಿಗ ಸ್ಪೇನ್ ಸೌದಿ ಕುಳುತ್ರಿ ಬೋಲು ಕುರಿಯ ಫೋನ್ ಆದ ಕುಕುರಿಯ ಬೋಲು ಕುರಿಯ ಮೆದುರು ಕ್ಯಾರಿ ಬೋಲ್ ಕಂಟ್ರೋಲ್ ಕೊಲ್ಲ ಫೆರಾನ್ ಟೆರಸ್ ಅತ್ಲಾ ಕುರಿಯ ದಿಂಬಳ ಸೌದಿ ಕುಳಿತರೆ ಸೌದಿ ಕುಳಿತರೆ ಅತ್ಲಾ ಕುರಿಯ ಜಸ್ ಅದು ಬೋಳ ಕಾರಿ ಹುರಿ ಸ್ಪೇನ್ ಕುಳಿತರೆ ಗಜಿಯ ಸೌದಿ ಕುಳಿತರೆ ಕುರಿಯ ಫೋನ್ ಮೆದುರು ಕಾರಿ ಹುರಿ ಸೌದಿ ಕುಳುತ್ರಿ ಬೋಳ ಅತ್ಲಾಫಿ ಅತ್ಲ್ಯಾಂಕ್ ಕುರಿಯ ಹಾಂ ಮೆದವರ ಪೆನಲ್ಟಿ ಕ್ಯಾರಿ ಜೀಲಾಗಿನ್ ಸಬ್ಬಿಸ್ ನಂಬರ್ ಕುಳುಂತ್ರಿಯ ಮೊಹಮ್ಮದ್ ಅಸ್ತಾಂಗೊಳ ಫಹತ್ ಜೀಲಾ ಮೆದುರು ಕ್ಯಾರಿ ಹುರು ಕುಳುಂತ್ರಿಯ ದೀಫಿ ಏನೇ ಕುರಿಯ ದಿಂಬೋಳ ಅಲ್ಲಿ ಜಾಮಿ ಅತ್ಲಾಫ್ ಅನ್ ಕ್ಯಾಸ್ ಕುರಿಯ ಅರಿಮತಿ ಮೊಹಮ್ಮದ ಮೊಹಮ್ಮದ್ ಪೆನಲ್ಟಿಯ ಕ್ಯಾರಿ ಕಾಣಾಗ ದಿಂಬೋಳ ಪೆನಲ್ತಿ ಗೋಲ್ದರಿ ಅತ್ತರೆ ಫೆಣುಜಿ ಗೋಲ್ದರಿ ಕ್ಯಾರಿ ಕಾಣಾದಿ ಫೆಣುಜಿ ಫೇರಿಯ ಬೇರು ದಿಂಬೋಳ ಅತ್ಲಾಫ್ ಇಂ ಫಾರು ಪೆಡ್ರೋ ಪೆರೊ ಸ್ಪೇನ್ ಕುಳುಂತ್ರಿ ಅತ್ಲೈ ಮೊಹಾಫ್ತರೆ ಮೆಹಾಫ್ ಮೆದಾಸ ಜತಾಂಗೊಳ ಫಾರ್ ಏರಿ ಅತ್ತರೆ ಹುರಿ ಕುಳುಂತ್ರಿ ಏನೇ ಕುರಿಯ ದಿಂಬೋಳ ರೊಡ್ರಿಯ ಪೆನಲ್ಟಿಯಾಗಿ ಬೇರು ರೊಡ್ರಿ ಬೋಳೆ ಫೆಮ್ ಮಾಡುವ ಕುರಿಯ ඩීරියය ගැන ෆරාතුන් දිින් බොල ලෙපෝට ස්පන් කරන්ට ස්පන් කරති කුරේ ජලාකස් පාතුන් ඩීරිය බේරණෙක් ම කීප ඔල ැන්රිය බේර ජිල්ල නිකස් මෙදිරි ලෙපෝටය එන් ඩීරිය තිරෙන පාතුන් කීපර ස්පන කීපර සයිමන් ජෙල රොඩ ිය න ර පැට න හර කුන්ත ද න කොට කොල්ල කුත කොල හත තගල රොඩිය රොඩි තංගල පාත දිබල පෝටේ පෝටේ නත්ලාන රතන කුරිය දිම්බොලන් අරිමති රොග කාරින් කොට කුරමති පෙඩ්‍රී ඒරිය අතර බොල හතර කුන්තරින් ස්පේනි තින් කුන්තර සෞදර ය මල විලියම් ස ලේස් බොල ැන් කුරිය ජෙලා නගාදින් බොල ගෝදරයක් රමි ාර් දිිාක කුරිය ොනවාලි කෝනක ලජාමි කුරිය ොනවාල. ස්පේන ලිබේ හවන කෝනර මැචික හැබ්වන කෝන ස්පේනන් කෝනර නගයිදරු සෞදි පනටේරක ස්පේන් ගැත්තින්නේ හත්තරු කුල්තිය බෝල ෆස් කුල්ති ැබල ම ර හ රන්න රන ලියම ලියම් තංගල ා ල කාර හු කුන්ත්‍රිය ද කොල්ද පෙඩ්‍රිය බොල කොට ඇතර ගද බල ගෝද ර කුන්ත්‍රිය කර ොවා මත මති ොවා ලක ලියම් සබරි සෞද කුන්ත්‍ර ත ඔ ස්පේන් කුල්ත්‍රිය බෝල් දිමුණු රේන හොරි සෝ නම්බර කුන් රොඩ ඔ අද මිහාරුමි පවාසුන් ට කුල හයිඩේෂන් බ්‍රේක් නොත ෙම් බෝලන්ද ර සතුව මියාව දෙටීම් කොන්තරෙන්ස් එදන මටමන හලා බෙන්ච් කාරිය අද මිරේ මිහාරු මෙවගතු මි කුලවෙනි ගුරුප් එච්ගේ මෙච්චේ මෙහාරු මි ගුරුපුන් එබ්වනාග මති කුරින් දන්නවාදය ස්පේන් හතර පොෙන්ටයකි හතර ගෝල් පෑදායකීග උරුගේ මෙහර මති දෙවනග එක් ගෝල එ පොයින්ට සෞදීම ති බෑකුල මතර ගෝල වද එ පොයින්ට ඇකීග තිම්මනග හතර වන කාබවාට මති එ පොයින්ට ඇකි පෑද ගෝල ෙස් ගෙල්ලු ගෝල වෙස් නම සුතකු මච එවර් වගේ නියවමෑකීග ටීම කොලන්තර හාරු ෙම් බෝද මඩු කොල්ල මැතිවේ අද ෘර්තම මේ මෙච්චුගේ ෘර්තම හාග ස්පේනු ස්පේනගේ එම මිහාරු මස්චෝරකෝන් ඔලේ කුන්ත්‍රිය ආශාර හරුගේ යමල් ෘර්තම එගාරග බෑරය ෆුල අරුමන ස්පේන් කුළුන් ෘර්තම මෙචුග යමා දැරි බදල් කුන්ත්‍රිය ගොතුව එනැස් මේ මෙචුග ෘර්තම එගාරග හිමිණගෙන් ඇරී ආර ෘර්තම හාගේ දිහවන මරතරේග ස්පේන්ගේ ෘර්තම දඩු ස් කාමයක් කොවනි යමල් ඒක පහු ස්පේන්ජිහි දෙලඩු ජාහවනී එකකාශනන් මිකේල් ඔර්සබ ඒ එකකාවිශ්මට තරේග දඩකා සබ්විශ්මට තරේග දඩ ෘර්තමාහ නිමිගෙන් දියයි තින සුමකුන් කුරේ ගොවගෙන් ස්පේන් මිහාප නිකුයි පහු මිහාගේ තිම්මර්මතරක මා කුකුරිය උගරයගේ අමුත පාත කුල කුරන්තුරින් එන ජාදී දඩායකික හතර සුමකුම් නිහරු ස්පේන් මති කුරග සෞදිය ර ප සතක ලිබි ගොස හනස් මහා රම මහාක න කොමස් වරක සෞදි කුන්තරින් ස්පේන් හාතරය වදගේ දාත අර්මති බෝල කුලගෙන් කුරියද දන විහාර අනක කුළන්තයක බදක විහිනම්බර් කුළන්තයක ෆේබි අන්නම්බර් වෙරී ස්පේන්ගේ පෙඩ්ඩි ෆේබි අන්නම්බර කුළන්තරිය කුළෙන්වෙනි කුත්තිී ෆේබිය Fabian Ruiz by far anamana jersey gina number screen an aro nama jersey gina nama screen an ara nama stafatu yadi jahafun by kulunthri ge denan jahafi na ba kulunthri ge furutamana nota fahuna jahafi tanamar fene jersey ಮೆಚ್ಚುಗೆ ಹದ್ದಿಮೇಟ್ ಕುಳೆ ಫನ್ ಸರ್ವಿಸ್ ಮೇಟ್ ಮೆಹರ್ ಫಾಫಂ ಕುಳೆ ಮೋತಿ ಹತ್ತರು ದಂಡು ಜಾಫ್ ಸ್ಪೇನ್ ಸೌದಿ ಅಲ್ಲಂಡೆ ಮುಜಯ ಗೋಲ್ ಕುರ್ಮತಿ ಲೇಫ ಜಿಯೋ ಸೌದಿ ಕೀಪರ್ ಕುರಿಯ ಫೋನ್ ವಾದನಿ ಬೋಳ ಬಾಬ್ ವಾಲ ರೆಫ್ರಿ ಇಶಾರ ಕೊಲ್ಲೆ ಕುರಿಯ ಫೋನ್ ವಾದ ಕುರಿಯ ಫೋನ್ ವಾದ ಬಳ ಮೆದುನ ಸ್ಪೇನ್ ಹಾಫ್ ಗೆ ಅನಕ ಮೆಲ್ತಾನೆ ಕುರಿಯ ಫೋನ್ ಅಲ್ಲೇ ಪೋಟೆ ಕುರಿಯ ಫೋನ್ ಅದು ಬಹಳ ಮೆದಾಸ ವಿಲಿಯಂ ಹತ್ರ ತಂಗಳ ಎತ್ತರ ಎಂದಿದ್ದೀನಿ ಕುಕುರಿಯ ಕುಕುರಿಯ ದಿಂಬೋಳಾಣಿಕೆ ಫೆರಾರಿ ಫೆರಾನ್ ಟೋರೆಸ್ ಕುಕುರಿಯ ದಿಂಬೋಳ ಫಾತಿ ಜಸಾದಿ ಸಾವಿರ ಜಸ ಬೋಳಾಣಿಕೆ ಸ್ಪೇನ್ ಕುಳಿತೀನಿ ಬರಬ್ಬಾರ ಕುರಿಯ ಫೋನ್ ಬರ ಕುಕುರಿಯಾಗ ಜೀಫ್ ಬೇರಮ್ ಇದೆಯೇ ಎಲ್ಲೂ ಸೌದಿಯ ಸ್ಪೇನ್ ಹಾಫ್ ಮೆದಾಯ್ ಸಾಬ್ ಸೌದಿಗೆ ಎಲ್ಲೂ ಸ್ಪೇನ್ ಹಾಫ್ ಮೆದಾಯ್ ಸಾಬ್ಗೆ ಗಣಕ ಅಬ್ದುಲ್ ಹಮೀದ್ ಎಲ್ಲಿ ಬೋಳ ಎನಕಸ್ ಹಮೀದ್ ಹಮೀದ್ ತಂಗುಳೆ ಫಾತ್ ಜಸ್ಸಾದ ಬೋಳ ಮೆದಿನ ಕರೆ ಫಾತ್ ದೇ ಮಸೇ ಕೊಫಿ ನಾಸಿರ್ ವೈ ಮಾಬುಡ ಸ್ಫಾತ್ ಸೆನ್ಸಾಗದ ಮಾಲ್ ಸೌದಿ ಹಾಫ್ ತೆರೆ ದಿಂಬೋಳ ತಬರ್ ಎತ್ಲಾಫ್ ಅಂಡ್ ಫರಾತ್ ಅನುಮತಿ ಮೆದಿನ ಕ್ಯಾರಿ ಸ್ಪೇನ್ ಹಾಫ್ ತೆರೆ ದಿಂಬೋಳ ಅತ್ಯ ಕುರಿಯ ದೇವತ ಮಸೇ ಕುರಿ ಸಲೀಮ್ ಆ ಸಾಫ್ ಮೆದಿನ ಪ್ರೇಣಿಕ ದಾಮತ್ರ ಸ್ಪೇನ್ ಕುಳಿತರೆ ವೆಟ್ಟಿಗೆ ಬೋಳತ್ಲಾಫ್ ಕುರಿಯ ದಿಂಬೋಳ ಸೆನ್ಸಾಗದ ಅನುಮತಿ ಬೋಳತ್ಲಾಫ್ ಕುರಿಯ ದೇವತ ಮಸೇ ಕುರಿ ಫಾರ್ ಕುಬರ್ಸಿ ಎದುರಾಣಿಕೆ ಸೌದಿ ಕುಳಿತು ಅತ್ಲಾಹ ಮೆದಾಸ ಮತ್ಲ ಮರಮಣ ಕುರಿಯ ದನಿ ಹರ್ಬಿ ಪೆನಲ್ಟಿ ಕಣಾದಿ ಬಳ ಕೊಂಚೋ ಕೊಫ ಫಾತ ಜಿಲ್ಲೆ ಹಾಫ್ ಮೆದಾಯ ಸಾಬ್ ಫಾತ ಅಣಕಾಸ್ತೀನಿ ಸ್ಪೇನ್ ಹಾಫ್ ತನ ಏನು ಎವರೆಸ್ ಫಾತ ಸೆನ್ಸಾಕ ಕ್ಯಾರಿ ಹಿಡ್ಕೊಳ್ ತ್ರಿಯ ದೀಫಿ ಎಣಕಾಸ್ ಕುರಿಯ ದಿಂಬಳ ಪೆನಲ್ಟಿ ಅದಿಮಾನ ಬೋಳ್ತಾನೆ ಕುರಿಯ ಸ್ಪೇನ್ಟ್ರಿ ಮತ್ತು ನಗಾದೆ ಮಸೆ ಕೊಡಿ ಜಸ್ಸ ಅದೇವಣಿ ಕುರಿಮತಿ ಇವರು ಸ್ಪೇನ್ ಕುಳಿತ್ರಿ ಅದೇವಣಿ ಏನೇ ಬೋಳ ಫ್ಯಾಗ ಜೀಫ್ ದಿಯ ಬೋಳ ಏನು ಸ್ಪೇನ್ ಕುಳಿತ್ರಿ ಅತ್ಲೇ ದಾಮ್ತರೆ ಮಿ ಫಾರ್ ಸೌದಿ ಕುಳಿತ್ರಿ ಆ ಬೋಳ ಹೋದ ಮಾತ್ರ ಬೋಳ ಬೇರಮ್ ಇದೆಯಾ ಫಾಫಂ ಹತ್ತಾವಿಸ್ ಮಿನಿಟ್ ಕುಳಿ ಮೆಚ್ಚುಗೆ ಹದ್ದಿ ಹದ್ದೆ ಮಿನಿಟ್ ಕುಳಿ ಹತ್ತರ ಎಷ್ಟು ಮಗ ಸ್ಪೇನ್ ಕುಳಿ ಸೌದಿ ಪೆನಲ್ಟಿ ಇರ್ತಾರೆ ಸ್ಪೇನ್ಗೆ ಪೆನಲ್ಟಿ ಇರ್ತಾರೆ ದಿಫಾ ಕುರಿ ಫೋನ್ ಬಳಕೆ ಸೇರಿ ಹತ್ತಿರ ಫಾತ್ ಹುರಿ ಕೀಪರ್ ಅಂಬಿದ್ದೀನಿ ಕೀಪರ್ ಅನ್ ಫಲಾತ್ ಅನುಮತಿ ದಿಂಬಳ ಹತ್ತಿರ ಕುರಿ ಹೆಂಗೆ ಹಾಸ್ಕು ಬಸ್ ತಂಕೊಳ್ಳಿ ಫಾತ್ ಅನಕ್ಕೆ ದೀಫಿ ಹೆಂಗೆ ಕುಳಿತಾರೆ ದಿಂಬಳ ಏರಿ ಹತ್ತಿರ ಅವ್ರಿಗೆ ಕೀಪರ್ ಕೀಪರ್ ಕುರಿ ಲೇಪೋಟೆ ಎಮ್ರಿಕ್ ಲೆಪೋಟ್ ಎತ್ತ ಅನ್ಫರ ತರಮತಿಂದ ಬೋಳ ಡಿ ಏರಿಯಾ ಕ್ಯಾರಿ ಹುರಿ ಸ್ಪೇನ್ ಕ್ಯಾಪ್ಟನ್ ಮಾಡೋ ಬೋಳ ಕೊಟ್ಟಮ ಕುರಿ ಅಮ್ಮಿ ಅನ್ನಿ ಭಯನ ಅರ್ಮಚ ಜೈಲಾಫ್ ಅರ್ಮತಿ ಕುರಿಂದ ಅವ್ರಿ ಅಣಕಸ್ಕು ಬರೆಸಿದ್ದೆ ಬೋಳ ಮೆದುರು ಹೊರಸ್ಕೋ ದಿಫಿ ಸೌದಿ ಹಾಫ್ ದಿಂಬೋಳ ಏರಿಯಾ ತ್ರೀ ವನ್ನಣಿ ಫೆರಾನ್ ಟೋರೆಸ್ ಅಣಫಾತ್ ವಿಲಿಯಂ ಬೋಳ ಅತ್ಲೇ ತಮ್ಮ ಸೌದಿ ಕುಳಿತು ತಂಗೊಳೆ ಫಾತು ದಿಂಬೋಳ ಅದ್ದ ತಂಗಳಫಾತು ಲೆಪೋಟ್ ಅಣಕ ಜಸ್ಸಾಲಿ ತಂಗೊಳೆ ಫಾತು ಅವ್ರಿ ಕುಳಿತ್ರಿ ಫೇಬಿಯನ್ ರುಯಿಸ್ ರುಯಿಸ್ ಕುರಿಯ ದಿಫ್ ವಿಲಿಯಮ್ಸ ವಿಲಿಯಮ್ಸ್ ಜಸ್ಸಾಲ ಬೋಳ ಕೊಂಟ್ರ ಕೊಲ್ಲ ಕುಕುರಿಯ ದೇವಳ ಬೋಳೆ ಫೆಂದ ಅಂತ ಸೌದಿ ಕುಳಿತ್ರಿಯ ಜಸ್ ಅದು ಬೋಳ ಫಾರು ಸ್ಪೇನ್ ಕುಳಿತ್ರಿಯಾಗ ಜೈಫ ಬೇರೆ ಅಲ್ಲಿ ಬೋಳ ಮೆದುನು ಕ್ಯಾರಿ ರೊಡ್ರಿ ಕುರಿಯ ದೀಫ್ ಅನ್ಫರಾತ್ ಅನುಮತಿ ಕುರಿಯದ್ದ ಮಿಹಿರಿ ಕುಬಾರ್ಸಿ ಅತ್ತ ಕುರಿಯ ದಿಂಬಳ ಅನುಮತಿ ನಾರ ಫೆರಾನ್ ಟೊರೆಸ್ ವಂಡಣಿ ವಿಲಿಯಮ್ಸ್ ವಣಿಯರಿ ಅತ್ತರಿ ಅಮ್ಮಿ ಫರ್ ಪೆನಲ್ಟಿ ಕ್ಯಾರಿಂಗ್ ಕಾರಿದ್ದೆ ಕುಳಿತ್ರಿ ಲಜಾ ಮಿ ದಿಫಾ ಕುರಿ ಬೋಳ ಸೆನ್ಸಕ್ ಅದು ಅನುಮತಿ ನೋವು ಯಾಕೆ ಅಣಕ್ಕೆ ಸೌದಿ ಕುಳಿತ್ರಿ ಮುಂದೆ ಜಸ್ಸಾದ ಬೋಳ ಅತ್ಲ್ಯಾಂಗಿ ಮೆಣ್ಣಣಿ ಸ್ಪೇನ್ ಕುಳಿತ್ರಿ ಪೆನಲ್ಟಿ ಅದು ಒಂದು ಹಿಂಗ್ ಅಣಕ್ಕೆಸ್ ವಿಲಿಯಮ್ಸ್ ಫೆರಾನ್ ಟೆರೆಸ್ ಬದೇವತಿ ಕುರಿಯ ದಿಂಬ ಅಣಕ್ಕೆಸ್ ಎತ್ತರಿ ಬದಲಿ ರೊಡ್ರಿಯಸ್ ನಗಾ ದಿಂಬೋಳ ಮಿ ಫಾರ್ ರೋಗು ಕ್ಯಾರಿ ಪೆನಲ್ಟಿ ಅಣು ಕ್ಯಾರಿ ಸೌದಿ ಕುಳಿತ್ರಿ ವೆಟ್ಟಿಂಗ್ ಕುರಿಯ ಫೋನ್ ಬೋಳ ದಿಯ ಗೊತ್ತಾಗ ಸಾಫ್ ಮೆದಾಯ ಸಾಬ್ ಸೌದಿ ಐ ಸ್ಪೇನ್ ಹಾಫ್ ತರ ಬೇರ್ ಸೌದಿ ಕುಳಿತ್ರಿ ಬೆಂಚು ಟಿ ವಿ ಕುಳಿತ್ರಿ ಬಾರ ಮೋಣ ಮತ್ತು ಫ್ರೆಂಡ್ ನಿಮ್ಮ ಆಯುಸ್ ವಿಲಿಯಮ್ಸ್ ಬೋಳ ಅತ್ಲೇ ಕೊಡ್ತಾ ಕೊಳ ಫಾತ ಸ್ಪೇನ್ ಹಾಫ್ ತರ ಜೀರೆ ತಂಗಳ ಇತ್ತರೆ ಕುಕುರೆ ಅಂತ ತಂಗಳ ಫಾತ ಒಂದು ಕೊಲ್ಲಾಫಿ ಅಣಕ್ಕೆ ಲೆಪೋಟೆ ಲೆಪೋಟೆ ಕುರಿಯ ಫೋನ್ ಆದ ಬೇಡ ಕೊಂಟ್ರ ಕೊಲ್ಲ ಸ್ಪೇನ್ ಕುಳಿತ್ರಿ ಇಮ್ಮ ಹಾಫ್ ತರ ಹೆಂಗೆ ತಂಗಳ ಎತ್ತರೆ ದಿ ಟೀಮ್ ಕುಳಿತ್ರಿ ಬ್ಯಾಕ್ ಕೂಡ ಫಾತ ಕುಬರ್ಸಿಯ ಪೆನಲ್ಟಿಯ ಕ್ಯಾರಿ ಮರವಣ ಕುರಿಯ ಜಿಲ್ಲಾ ಮೈತ್ರಿ ಬರ ತಂಗಳ ಹೆಂಗೆ ಅರ್ಮತಿ ಕುರಿಯ ದಿಂಬೋಳ ಅತ್ಲೇ ಸ್ಪೇನ್ ಕುಳಿತ್ರಿ ಕುರಿಯ ಹೆಂಗೆ ಬ್ಯಾಕ್ ಕೂಡ ಫಾತ ಜಸ್ಸಾದ ಫೆಬಿಯನ್ ರುಯಿಸ್ ಹಿರಿಯ ಬೇರೆ ಮರಿ ಕೀಪರ್ ಕೀಪರ್ ಕುರಿಯ ದಿಂಬೋಳ ಅರ್ಮತಿ ಅತ್ಲೇ ಮರಿಕಸ್ ಲೆಪೋಟೆ ಮೆದಿನ ವ್ಯಾಖ್ಯಾನ ಸೆನ್ಸಕ್ ಅದ್ ಮರು ಜಿಲ್ಲಾ ಕುರಿಯ ದಿ ವಿಲಿಯಮ್ಸ್ ವಿಲಿಯಮ್ಸ್ ಫಾತ ಲೆಪೋಟೆ ಸೆನ್ಸಕ್ ಅದು ತಂಗಳ ಫಾತ ದಿಂಬೋಳ ಕುಬರ್ಸಿ ಅತ್ಲಾಗಿ ಸೆನ್ಸಕ ಅರ್ಮತಿ ಕುರಿಯ ಗುಸ್ ಮೆದಿನ ಕ್ಯಾರಿ ಜಿಲ್ಲಾ ಮೆದಿನ ಕುರಿಯ ತಿರ್ತೀನಿ ಫ್ಲೋರಾದ ಬೋಳ ಅತ್ಲಾಫ್ ತಂಗಳ ಫಾತ ಮೆರಿನ ku bëtë thjene ka kësë atlas me në haftën e tanë kule me da hesabë e tre kërë kulën tri atlak e nga së kur jetë dhe vetë me bëtë në karik dhe sabë kërë kulën tri le porte kur jetë fënuave bërë Saudia me da hesabë më spenë kulën atlak e tre di fi hanë nëmbër kulën tri merino meri kulën tri di mbërë penel tri di malu kari dhe kulën tri gjahajë Williams gjahajë vë kari dhe kulën tri di fakë bërë kulën Fahu hafë më miharë moti 30 metë kulejfa me që gëhet dhe fas metë kulejfa Atare që sëma kënë kulejfa më të Spain Spain nga e Saudi penetre dhe malu e li bola Fatë e Gjilaf Merino Daunë më të nalë kësë bola dhe e faru Spain kulejnë të riato dhe Merino atë më bola bërë Spain Saudi e li fe nga e lo Saudi penetre dhe malu Addi ha minute kule fe 30 minute fa hafen kule fe Dhe porte bole fe mfate gjela fa Bea kule fate spin half tre area bere në këmori keeper në bedini Keeper kuri anë fratane mati Në kërën të jadim bërë në centri Në bërën të rikë anë fratane mati më dini në kës Kukuria Kukuria Korea Williams sa Williams bole fe fate Williams vetrin Saudi kërën të rikë bërë Ten kërën nga stëj tre kërën kërën të rikë Dhe tevis në bërë kërën të rikë Karno atlaj ti më kënë këtëre fatë dhe mbora kësë më të rinë kulemë fatë gjilë asë pejnë haftë të rinë anë fratë arë më të rinë kërë dhe mbora saud saud kërë vërë hinë kërë të rinë kërë dhe mbora kano e kano arë më të rinë nga kërë mbora të rinë kërë dhe mbora Mohamed Mohamed të rinë kërë të rinë kano dhe finë haftë me dhe të mbora të rinë sentër të kërë fatë dhe mbora ma bërës fatë me dhe saudi haftë të rinë Arbi at dafa në frat tani matin kuria di fani matin nga ka Spain hafte në kulun tri Spain kulun tri bolon kuria fono ale bol në ka Saudi kulun tri atlefi në bol e bere foti el në Saudi re beli foti el di bol penetre di malo de mase kuri firasa në sport di bever tan kule baru në fan Spain kulun tri nga jefa bol në atlefi në ka firasa atla ari matin penetre di malo kon da me tre Spain kur tin atla ka khabar si atla fare fara tan me kukuria me area rong mati khana di me penetre tre ur en atla kuria di fa kuria fona me tre carrying as Saudi half tre Saudi country bol atli Saudi country Abdul Amir senza ka tre ur country Nasir Nasir senza gol ben di bolare fara tan me kuria di fi la jami atla me tre un kuria sko kuria fona di bola ma bada bera la di mani di go to bas Bervi Saud Al Hamid kurie fonuale bola. Spain kulentri, Spain penetri di malo, area tre ori goder tre keeper ambedini. Keeper area bero, Rodria. Rodria ni fratta ramati con scolla di fi. Kukuria in Spain Saudi kulentri la Kukuria Williams Williams bola fa fate gen Spain half the down tre Williams anche che svetti devono far. Bola da come fare fate una kulentri la di vetteni. Fabian Ruiz atlat De mase ku different Torres a diria care in Spain con tre atla tangole fate gele tangole fate gele tangole fate Merino metren as in care con tre ex Merino di med tre bole fandate in aria la vettoni Merino Saudi con tre bole atla che senza calcare sane frata armati Spain half tre do amore con tre bole contro Abdul Amr attaf e tre vadla half che medin ha sa ore tangole care in care con 23 number Canoia Cano ne frata armati di bole si da di buni Williams Williams kuria Ferrao Teres sanga ne kuria dimbola penetre atre vanna midani kurun tre tangole fatun dimbola mi faro libeto ma sekuria Fabian Luis aina ja sale bola mabra barengas spe libije Saudi kurun tre Saudi kurun tre kuria Muhammad dimbola kas fatum Tevis number kurun tre midini kano kano Muhammad dimbola kas fatum kano ani kas senza calcola di malo Saudi kurun tre mun haftre bola atlaf marbono kuria kano metro ka kari atlan kuria nas Spain senza cal di mal di bola contro con la bacola fate gela Mohammed Ali Cascano di mezzo Martin Carlo con un ricollo di curia gela curia fona bra medaz atlava curia ngare cas di Cascano Cascano con mette a bola Spain con Spain half tre Saudi con tre mi arvo ne fatto Cascano e ne curia di bola mezzo anche Atlanta armati curia con sane cas di Mohammed Mohammed con le fate di bola far Ali Cascano Cascano curia di bola medaz bola ten Saudi con tre fate gela Salim senza calcolare di mancare di Ferran Torres che ha nato a fare che Spain ha me da sabe gela fare ma tin curia di mbola te curia mi anni saud ani che sfato saud di mbola e di mo di number country saudi country salim and saud the diff ha me da sku curia bole bola curia fono ecco curia fono bola saudi country ga di fa bene Tiris fastment kulefa fa fa fa fa mechu addi minute kulef me arbet Spain hatavlan jaf സൗദി കളിയാണ്. സൗദി കുളിച്ചിരി കുറിയ ഫോൺ പെനൽറ്റി ആക്കാരി കുളിച്ചിരി ഡി ആരക്കാരൻ കുടിയ കുറിയ ഫോൺ വാലി ഗോളിന് അത്രയും കീപ്പർ വെട്ടിക്കാൻ പോളാത്തില്ല. ബാറിൻ്റെ മാമ്പോളം ഗോൾ കീപ്പർ വെട്ടിക്കാൻ പോളാത്തില്ല. ഡൈപ് കുറിയ ഫോൺ വാലി ബോള സ്പെയിൻ കുളിച്ചറി അത്ലേ മെദിന പെനൽറ്റി ക്യാരിങ് ആസ് ഹാഫ് കി മെദാസ് ജയിൽ ഹാഫ് ലെപ്പോട്ടെ തങ്ങളുടെ ഫാത്ത് ഒരു കുളിച്ചിരി കമ്പനി റൊഡ്രിയോയുടെ ബാക്കിലെ ഫാത്തേരി എത്രയും കീപ്പർ കീപ്പർ കുഴിയും തിമ്പോൾ മറുപടി കുഴിയും കൈമറി ലെപ്പോട്ട് അത്ല അണിഫ്രാത്തരമ്പത്തി ഒരു കുളിച്ചിരി ഇങ്ങനെ ബോൾ അത്ല മറുപടി കുഴിയാസ് പെനൽറ്റി അണക്കാസ് ബാക്കിലെ ഫാത്ത് ഗോൾ ഗെരിയാക്കാൻ സ്പെയിൻ കീപ്പർ കീപ്പർ പെനൽറ്റി പെനൽറ്റുകാരൻ ബോൾ കുഴി ജസ്റ്റാങ്ങാസ് മടുക്കൊല്ലാം ഒരു അണിഫ്രാത്ത് അനുമതി ബോൾ സ്പെയിൻ കുളിച്ചിരി അത്ല മറുപടി കുറിയും മെദാസാങ്ങാസ് മെസ്സാക്കാതിമാർ കുറിയ തിമ്പോൾ ബാക്കിലെ ഫാത്ത് ജസ്റ്റാസ് സ്പെയിൻ കുളിച്ചിരി അണക്കാസ് കുറിയങ്ങാസ് കുറിയ അണിഫ്രാത്ത് അനുമതി തിമ്പോൾ ഫെബിയൻ റോയിസ് അത്ല കുറിയ ദി വില്യംസ് കൊണ്ടോ കുറണി അരുമത്തി അബാല കുക്കുറിയ ആവേസ് ഏരിയത്തിലെ വണ്ണം താമ ഫെരിയൻ ടൊറേസ് സബയൻ അന്നഗാഫ് നഗാദിബോൾ ഗോദിരി അക്കാരി സൗദി കുളിച്ചിരി ദിഫാക്കുള്ള ഏരിയ തരേ ബാക്കുള്ള ഇങ്ങനെ കീപ്പർ ഡൈവ് കടി കിരിയ ബാക്കുള്ള നുവണി ഫസ്റ്റ് നമ്പർ കുളിച്ചിരിയ ഹസൻ അൽ തബക് ദി ജസ്സാദി ബോള ദിഫാ കുറേ ജസ്സാദി എന്നെസ് ഗോൾ തരിയാത്തരെ ജസ്സാദി ബോള കീപ്പർ ഗോല വണ്ണ ബോള കീപ്പർ പഞ്ച് കൊല്ലി ധർമ്മത്തെ ഇച്ചയിൽ തിരി ഹമിനട് കുളേഫ മിഹാർ ഫാഫു അഡ്ഡി ഹമിനട് കുളേഫ സ്പെയിൻ ഹത്തറു നടു ജഹാഫ് സൗദി കല്ലാണു ജയ ദളമല റിപ്ലേ മിഹാർ മിഫാ ജോ കുറിയ ഫോൺ വാൽ ആസ് ഏരിയത്തിലെ ഒരു കീപ്പർ സൗദി കീപ്പർ ദിഫാ കുറിയ ഫോൺ വാൽ ബോൾ സൗദ് അൽ ഹമീദ് എത്രയും ഇവിടെ കുളിത്തിലേക്കാണ് മെദിനക്കാരൻ ബോൾ അത്ലാന്താമത്തെ സൗദി കുളിത്തിരി വെട്ടുണി ബോൾ അത്ലാന കുറിയ ദീഫി മുഹമ്മദ് മുഹമ്മദ് കക്കുറിയ നട്ടു അതാമത്തിലേക്ക് കുക്കുറിയ ഫാവൽ കുറി മിഫാ സ്പെയിൻ ഹാ മെതവരെ കുറുത്തങ്കുളെ മെദിനക്കാരൻ മെതിരവരെ മാബോഡസ് അരിമത്തി കുക്കുറിയ കുറി ഫൗല ഗുളിക സൗദിയ ലീഫെ ജിഹമെ ഹത്തരസ്മപ്പം സ്പെയിൻ മതി കുറിയുക അഡ്ഡിഹ ദെമിനിട്ട് മെച്ചുക കുളൈഫ ഫൗഹാഫും തിരീസ് ഹെമ്മിനിട്ട് കുളൈഫ സൗദി ഗിജഹും ഫോണുവാദനെ ബാക്കുള്ള ഫാത്തമെതിന് ഫാത്തോ ലജാമി അനുഫലത്ത് അനുമതി ഒരു കുളത്തേക്ക് ദീഫ് എന്നെ ഫാത്ത് ജീതൻ ബോൾ ദീഫ് ഹസൻ അൽ തബക്തി അത്ല ഫാത്ത് അണിക്ക സാബ് മെദാഹ സാബ് അത്ലൈ കുറിയ അദ്ദേഹങ്ങളെ ഫാത്തും ഏരിയ എത്രയും ഒരു കീപ്പർ പ്ലാനറ്റേരിയ എത്രയും ഗോദരി എത്ര ഒരു കീപ്പർ കുറിയ ഫോണുവാദ ബോൾ സെൻസക്കൾ ക്യാരി സൗദി കുളത്തിരി ബാക്കുള്ള ഫാത്ത് ജീല അനുമതി അണിക്ക ദീ ബാർ നമ്പർ കുളത്തിരി ആ സൗദ് സലീം കാരി കുറിയും കുളിത്തിരി ജസാദി ബോൾ എം ഫാർ ഫാദ് ലെപ്പോട്ടെ കുറി ഫാദ കുളിക്കും ജിഹമെങ്ങനെ സൗദി അല്ലി ഫത്ത് അഡ്ഡിഹ തിമ്മിനടി കുളി വെച്ച് സൗദി ജഹം കുറിയ ഫോൺ വാദാങ്ങാസ് അരുമത്തി ലജാമി സെൻസക് അതിമാദം ബോൾ കൊണ്ടോ കൊല്ല കുറിയ ദിമ്പോൾ ബാക്കുള്ള ഫാത്തമെന്ന് ഫിരാസ് അനക്കസ് ലജാമി എന്നെ കുറിയ സെൻസക് അതിമാർ കുളിത്തിരി ദിമ്പോൾ സ്പെയിൻ ഹാഫ്തിന് സ്പെയിൻ കുളിത്തിനകത്ത് സെൻസകത്തിന് മെദിനോക്കാരൻ കിക്കോ പെയിൻ്റുകാരൻ വില്യം സത്ല ഫാത്തോ ബാക്കുള്ള ഫാത്ത കുക്കുറിയ കുക്കുറിയ അമിതിന് ഫെബിയൻ റൂയിസ് ഫാത്തു അനക്കാസ് തങ്ങളുടെ അനുമതി അതേ പോട്ടെ അത്ല മെദിനോക്കാരൻ ദീഫി റൂയിസ് റൂയിസ് ഫാത്തു കുബർസിയ ദിമ്പോൾ മെദിനക്കാരൻ സ്പെയിൻ കുളിത്തിൽ അത്ല മെദിനോ തിരുത്തി കുറിയ ഫോണോ ബോൾ ഹാഫ് കെ മെദാഹ സൗദി ഹാഫ്തിനെ ഹസൽ അത്ലാഫി അത്തായിട്ട് മെയിൻ കുളിത്തിന് ഫാത്തും ദിമ്പോൾ ലജാമി ബാക്കുള്ള ഫാത്ത ഏരിയത്തിൻ്റെ ഒരു കീപ്പർ കീപ്പർ കുറിയ പെനൽറ്റി അരുമത്തി സൗദി കുളിത്തിരി അതിമ്പോൾ മണ്മണ് കുറിയ അരുമത്തി നോക്കാക്കാരി ഒരു കുളിത്തിക്കാൻ മണ്മണ് കുറിയ ഫോണോ ബോൾ ഹാഫ് കെ ഗ്യാഗിനൊക്കെ മെദിങ് ഹാസാബ് നസീർ ബോൾ അത്ലാഗിങ്ങാസ് മെദിനോ ക്യാരി ജില്ല മെദിനോ ഹുറ സ്പെയിൻ ഹാഫ്തിരി വരികൾ സെൻസക്ക് അതിമാദം കുറിയ ഹാസ് അരുമത്തി നോക്കാക്കാരി ഒരു കുളിത്തിരി ജസാബ് നസീർ തങ്ങളുടെ ഫാത്തിനെ കുളിത്തിരിക്കുക എന്നെ ബോൾ അത്ല കുറിയ ഏരിയത്തിൽ വണ്ണണി ബാർ നമ്പർ കുളിത്തിരി ആ സൗദ് അബ്ദുൾ കുറിയ കൊണ്ടോ കൊല്ലാഫ് നഗാദിനി നഗാദിമ്പോൾ ഗോദിരി ക്യാരി ഒരു കുളിത്തിരി ദിഫാ കുറി പോലും സ്പെയിൻ കുളിത്തിരി ദിഫാ കുറി ബോൾ ഏരിയ ബേറും അദ്ദേഹം കുറിയ മീൻ മുഹമ്മദ് ലെപ്പോട്ടെ ബോധം കുറിയ ഫോണാൽ ബോൾ അദ്ദേഹം മുഹമ്മദ് കുറിയ ഗാസ് തങ്ങളുടെ ഫാത്ത് അരുമത്തി ഇറങ്ങാക്കാർ ഒരു സൗദ് സൗദ് അണക്കാസ് മീ കുറിയ ദിമ്പോൾ കാണണം മെദാസം പോലെ കുറിയ ജസ്സാദ് പേരത്തിൽ നഗാദിനുള്ള കാര്യ ഒരു കുളിത്തിരി ജസ്സാദിനെ എവരെ ഫാത്തോ സെൻസാക്കാർ നോക്കാർ ഒരു കുളിത്തിരി കുറിയ ദീപ് അണക്കാസ് നസീർ Nasir Mehrani Faliyan Aram Mur, Nasir Kurikari Kurkunte, Jasai Kano, Kano and Fratarmatin Div Kunte, and Bora Tamaran Kuri Jeda Farkas, South Fatim Brother Aftang Fatung, Retrendim Boro, Kano. Addia first met Kulef Mehar Moti, Mechgesari, Smet Fava from Kulef Hatteris, Son of Moti Kuriga, Spain, Sensakal Kola Diman, the Salibon. Saudi Kuntri Kurian Nagadi main control Koli Kurimatia boy Kukurega Natu and Nagadim Bola penetrate for Spain Kuntri Bondi Fakurbul area Bear Kukuria Atakuri Fono Adi Bola Beredi Saudi Elifing Illu Illa Mulefa Mohammed Enes Duco di Barnava Saudi Eli Eli Bola Williams Gagajif Lajim Gagajif and Casvili Limukun Lajim Bola Atla Bodo Kuria for Etre Koli Bola Mifaro Jangolo Motereka Saudi Kuntri and Musa Bal Juwer and Motiania Bodo Angola Vetifa, the free career from Melef and Farwad in Mavavot Kore Benu Veto Bala Referee Varangavang Shara Koli Hitler in a Dara and Mataka Mugotega Bola Yellow Divija Referee him Ituru Vak Nodaka Hitler and a Goala and Amugotega. The Saudi, the country neighbor Jang only Taves and Barcelona number, the country down Motorek, Asan number, Taves number, Al Haji Aman, the country, Kano. We are Farwa Hodam Dani Kudavatur Kulum Hotif Moti Al Miharo Salis Eminent Kule Moti Fava for Metuka Adi Hamid Kule Fangero Atar Landjaf Moti, Spain. For Tamaf, we can hear Tinesome Kurigo, the Tinesome Spain Kuru, the end of the Devon Half and Nicola Magno taken notice. Through Ladijan, Hatresome Kurigo Miharamoti. Spain, Spain Hatron Ladjadi, Mark Korea. And Farwa Hoda Kuruntri Adis, Farwa Hoda Mandani, Kurun Kuruka, different Mugutmoti. Kuruma Badalarga, Ginava Utmachu. Bola if at time match dominate ko problem da ta hum finally Spain and Devon half got the half of problem badalar amra faha kore ve Saudi counter invest de tre ko bola ta kore ko seri tre va de hamal ta de faha kore nes adi emon la le je otan adi a half minute ko le fa faha va salis de minute ko le fa yar moti Spain hatol la ja Saudi ko la le je Adivis Kano, Hoti Danwati Osho Vilagi, Ethan in a Farwa Deva Refrias Vahag, the Kano, Mihaginero Kruntri, Kamu, the Danwati Farwa, then Jijin, Arringer Lambala, and Enko Maki, in a Iturang Adis Farwa, Ben Veto, and Border Lafako referee, and a carry on film. Hatari Sumakum Kuriga Miharimati Spain, Mechuga Addi Aminat Kulef Fauhafu Salis Timminat Miharimati Kulef Hatari Spain, Hataradan Jaff Saudi Kodan Ademiharu Saudi Tavis Navarcano, Boluva Fatigan Badalag Josius Bad and Pierre Fabian Enabadu. Fabian Josie Badal Kuli, Fabi came out here, Josie Bada Fabian, Josie Badal Kuli, Josie. Now, we don't know where we're going to go. Saudi Kunti, Badal Kura, Bula, Satar number Arang was made. Sali Satar met Fava from Kulia Machuke. Addi and Women Kulia. Nasir Al Dawasari Fabani, and about the guys number Kuruntria Khalid Al Ghanam. Todi Kuruntria is Mir Faro, then Kurum Bari, Kurum Fashag, Saudi half, then Kukuria Tangle Fatun Dimbor, Ruiz, Fabian Ruiz, Atla Fatu Kubarcia, Kubarcia Kurinia Leporte. And for the time, I made a carry ball at Korea, Jelang, Madu Jelang, Fanakas, Bolif, and Korea, Kiria, Saudi half three of Adaja, Saudi, Bolifia, Saudi. ුක් දී ේතන පෝටය ඉතර වගතු හමිට කරුම් කරිය යාර්ම දනී හතර සුමන් කරග මොති ස්පයින් ස්පේ බොලත්ය මරමුණ කරිය දන ඒරත රොඩ්ඩි ගවදින් පෙනට සෙන්ස කතන වද බැකල පාත දෙම් බොල ඇටමෙන් කරන්තිකන බොලත් ඇස් පෙතර ඔහරස්කෝ සෞදි හාතර වද අරමති ර කරන්තිය බොලත් මරමන කරිය බැක් තංගල පාත සෙන්ස කති මදර කරන්තික මෙදනී බැකල පාත මෙදරම කැර ස්පේන් හාතර හර කරන්ති යන ලත් අරිමති කරිය දී ෆිල් ලපෝටේ ඇයි මැරිකි ලපෝටේ මනකොල මෙදා සහරි කරන්තිය දී හනම්බර කරන්තියයි මෙරීන මෙරින බොල පෙන කරම කනාදිනක සරිම තිනවාකර කුකුරිය කුකුරිය අදිබර ඇතංගල පාත වනක්කාස් මෙදී සෝල නම්බර කරන්තරිය රෝග්‍රිය රොල්දි පාතන් බල කුබර් සිතාන ලත් අරිමති කරිය දෙබල අත්තැ කරීමේ පෙඩ්රෝ කුන්තර ජසාරයි ඇදිී පෙට කාද ම ගන්නව කුන්තරය ක දිම පෙට කරිය පුනවාද ගොත මඩුමඩුම් ෙරෝ ටෙස් ජස්සාලි ගෝල් ලේරයාගේ මෙදහසර හිසාාව කරව ෆෙරන් ටෙරෙස් ජස්සාලි ලයිස්මන් දක්කා දර ලයිස්මන් ඔ්ෂටකක නොදක් හමිට තෙරෙන් දොල්මයට කුළේ ෆෙරන් ටොරෙස් ෆෙරන් ටොරෙස් විලියම හුරි අලුව හඳමනි කෑරගේ දෙකුන්තරේරෙන්නවස ෆෙරන් කුරිය ෆොනවාද කුරිය ෆොනවාදයගින් ස්පේන්ගේ ෆස් වන ගන්න විහාර විදිහ ඇතු ගෞත්තදේ ලිපලේ ෙන්නර හිවේ ෆෙරන් හොරි තංගල ඔෆ්සඩු හෙම සැන්නවස් එ්‍රී අගුණ වර් බදා කරනවත එකමක මාබොඩ් සමාල්කම නෙක්කරන්නේ ගැහෙ නමවෙස් වාහක දක්කාදාකම දාකර වැනි ඉතු ඔප්ෂ දුන්න හමිර්තරයෙන් දෙමිනට් කොලේ ස්පේන් ෆහෙ සෞදිය හොදන්න රෝජන බොඩ ලාකර කතු ජ ේ‍රී හම යාර එ ක්ෂන වාද හම ගොල් චෙකුරනම වර් චෙක්කුල් දනි අද මිහින් ආමකොද්දා කන්තාව රේ‍රීනිමනි වර් වීඩියෝ ස්ට රේ‍රී කුරුකො වර් අලගුණුම කියන අදිහම බදමු මෙදනි ගෝල එත්තෝ අලගුමට ෆෙනුම් ගොතුගේ බෝල ටච් කොල්ලි ඉරුග ෙරන් ොර ුරි තංගල කුරගෙන් වස් වර් බල ්‍රී නිර්මාණ ගොත නොදහමට කුලේ හගේ සාලස් පස්මට කුලේගෙන් ඉතුරොත හමිට කුරු කුරිය දනියස් රේ‍රී අරුණහෙමනි වර් රේ‍රී නවාහ දක්කාද නීහ නිහාර අනුමනම ෆෙන්නනී රිප්ලේ කුරිය ජස්සර ඔසඩුග බෝල කුරියගෙන දිබම කුරින් හුරි අරා හමගෑමස් විලියම්ස කොමතේ මහාරස්මති හතර සමකුන් කුරිග දේති ඒලන්ඩ ලඩෙන් නොකමග නුවේ සතර ලඩු ස්පේරුම් ජාපවනි මෙහාර ෆස් වඩ දඩු ලඩෙත්තෝ කොන්ෆර්ම් කරන යගින් කුරණි වර් මෙහාරු බදන අද වර් ගබ සල්මන ෆෙන තිං ඔප්ෂල්කුන් තිබේත කොම මෙචෙක් ගස් අදෙස් ගොතෙන් නොනිම ඉමිට බෑවර ගොඩක් කොල ජිතර තමන්තර පුරිහ කුන්තරීම සුඩිහමස් මෙතිම ගෝලවාන ගොතගේ දෙසරුගම ෝතුම තිබී රේ‍රී අධිය සම වර වාහග දක්කාත ෆෙනව මහාරු එහැවීම හතරු ලඩම් මේ වෙට්ටුනි ෆස්ලනු ඔෆ්සයිඩුග කම රේ‍රී යුදාන කුරී හැන්නම්බර් ෆෙරන් ටෙරෙස් ටොරෙස්ොරි ඔෆ්සයිඩුකාමිණින් මෙහෙම ඇගතනමගේ මෙද හල හමයොත්තරේ හතරමට බැකුල ඒ එන්න මෙසේ තන දොමිනටවර් වර් බිලමට් එක කුළුම් මඩ කොල්ලාාේ කුළුම් ෆශයගෙන් සෞද කුන්තර හතර සරම තිර කර කුති ර න බල මතර කර කුන්ත ස්පේන් කුන්ත කුරිය ොන බො කර න බල ෙරන් ො බ තර විලියම් ගොස ඩිය කැර මතර සෞද කුන්තර දිාකර බොල තැ කරිය න්නන හගේ මෙදවර මෙදරනක කාර ජිහි ලැ කුරින් අස තිරි කුරිය ොනවාද බොල කුකුරේ අධිාකුරී පෙට කෑරෙන් ඇස් බේරමකරින් කීපර බෙලි කෝනරක බේරු නුව වේතෝ එනවසන කුරිය ොනාව බේරුවී താഴെ വീഡിയോ ഫെനിയും ഒരു മാറണക്കാം ഫോണിനൊക്കെ പേര് വെക്കാൻ പറ്റുന്നെങ്കിൽ എന്തുമൊക്കെ പേർ വിസാറതല്ല സൗദിയിലും ബാർ നമ്പർ കുളിത്തിരി സൗദ് പേട്ട് ദിമാലും എല്ലാവരും സ്പെയിൻ പേനട്ടി ഗോദിരത്തിൽ കുളിത്തിരി പോലും കൂടിയ ഫോണായ സ്പെയിൻ കൊടുത്ത ഡിഫാർ ബ്ലോ ഏരിയ തരേം ഗോദിരത്തിന് കീപ്പർ ഫുൾ മാറാ ബോൾ അത്ലാഫ് സ്പെയിൻഗെ 22 നമ്പർ കുളിത്തിരിയ പൗ കുബർസി കുടുംബത്തിനെ മേനു അനുഫ്രാത്ത് അനുമതി നിന്നുമ്പോൾ അത്ലാൻ കുറിയ ഫേവിയൻ റൂയിസ് മെദ്രു വയ്ക്കാരി അത്ലാൻ അനുഫ്രാത്തൊരു കുളിത്തിരി മെദ്രു വയ്ക്കാരി ജീലാഫ് ലെപ്പോട്ട് മറു ജീല മെദ്രു ഹൃദയത്തിന് ഫ്ലോ ആ മെദാസ് അനുമതി കുക്കുറിയ ബോൾ അത്ലാഫ് ബാല തങ്ങളുടെ ഫലത്തിൽ അടുക്കാസ് ലെപ്പോട്ടെയും ആ മെദാസും ബോൾ അത്ലാൻ കുറിയ ഗോസ് ജസ് അത് എനിക്കാരും കൂടി കുക്കുറിയ കുക്കുറിയ എവർ ഫാത്തും നിന്നുമ്പോൾ ഫെബിയൻ റൂയിസ് അത്ലാ കുറിയ ഫോണ സൗദി കുളിത്തിരി കുറിയ ഫോണ അടുക്കാസ് കബർസ് അത്ലാൻ മെദ്രു വയ്ക്കാരി അത്ലാൻ കുറിയ നിന്നുമ്പോൾ അത്ലാൻ കുറിയ മിതലി പെഡ്രോ പെഡ്രോ കുറിയ ദിമ്പോൾ തങ്ങളുടെ എത്രയെങ്കിലും ടീം കഴിയും കുറ്റി കുറിയ നഗാദിമ്പോൾ മേരി ഹുസ്കോ വില്യംസ് അരുമത്തിനും കൊണ്ടോ കുറേ ഏരിയത്തിൽ സ്പെയിനുക്ക് തീൻ കുളിത്തിരിയും വധ ഹത്തറ കുളിത്തിരിയും വധിയ ബേരും ദീഫി പിന്നെ ബേരും കുക്കുറിയ കുക്കുറിയ മെത്രയും ദിമ്പോൾ കുബർസി അത്ല പിന്നെ വേണ്ട അതെ കുളിത്തിരിയ ദീഫി ബോളിന് അത്ലാകുമ്പോൾ കുറിയ ദിവ്യത്വം മുഴണി മെരീനോ അത്ല തങ്ങളുടെ ഫാത്തും കസ്തിമ്പോൾ പിന്നെ കാണാതിമ്പോൾ നഗാദിമ്പോൾ ഗോദരി അത്രയും മിഫാറും സൗദി കുളിത്തിരിയ പോലും കുറിയ ഫോണോ അതുപോലെ പിന്നെ അതിമാനം ബേർവ് എല്ലുമൊക്കെ ഇത്തൂർ വകുത്തു ഹമ്മിനിട്ടു കുളേവി മിഹാർ ഹമ്മിട്ട് കുളും മിതാനി കുറിയ കുറിയാണ് ദണ്ണ മിഹ മീ ദമ്മെ ഫഹോ സ്പെയിനും ജി ഇല്ലാണ്ട് ഒഫ്സൈഡ്തോ ബെദമറ്റക്ക ദോളമേറ്റ് വാറും ഇതിയൊക്കെ ഫാക്കറേ മേ വകുത്ത് കുളു മിഹാർ മീ കുറിയെത്താണ് സ്പെയിൻ ഹാഫ് തരെ സ്പെയിൻ കുളിത്തിരി ഐമേരിക് ലെപ്പോട്ടെ മെദ്രോ മത്തിൻ കുറിയ ദിമ്പോൾ അത്ലാൻ കുറിയ മിതിന് റോഡറി റോഡറി കുറിയ ദി വില്യംസ് അറിമത്തിന് വരക്കാരി വില്യംസ് മേനി കുടുംബത്തെ അപ്പോൾ സൗദി കുടുംബത്തിന് അട്ടോ മാമ്പുടെ ഫാത്ത സ്പെയിൻ ഹാഫ് തരം ദിമ്പോൾ അനക്കസ് ലെപ്പോട്ടെ ലെപ്പോട്ടെ സെൻസാ കുബർസിയ ദി മെദ്രോ അക്കാരി ബോൾ അത്ലാൻ മെദ്രോ ഹോസ്കോ സൗദി ഹാഫ് തരം വധികം സെൻസാ ദിമാ കുറിയ കുറിയ അറിമത്തിന് ഉകാക്കാരി ദിമ്പോൾ കൊണ്ടോ സ്പെയിൻ കുളിത്തിരി അണ്ണനി അതിനെ കുറിയ ദിമ്പോൾ ഫെബിയൻ റൂയിസ് നഗാദിയർ ഏരിയത്തിലെ അബൂരി കുളിത്തിരി ഫാത്ത ഹ നമ്പർ കുളിത്തിരി മെരീനോ അത്ല കുറിയ ഫോണോ അതുപോൾ സൗദി കുളിത്തിരക്ക് ജീഫ് ഏരിയ ഹാഫ് മെദാസും സൗദി കുളിത്തിരക്ക് ആ ജീഫ് കുറിയ ദിയത്തിൽ റെഫറി കാര്യങ്ങൾ ഫുമലാൻ അത് മെച്ച് വെക്കുള്ളൂ നിമിഗെ മെതിയെ മെച്ചു കുളു നിമിഗെ മെതിയെ ഈ ഹത്തറുള്ള സുന്ദരം സ്പെയിൻ മെച്ചു കാമിയാം പോകുക ഫസ്റ്റ് വാൾ അല്ലാണ്ട് ഗോതകത്തിലെ ഫസ്റ്റ് വാൾ പോലെ ഫോൺ വാൾ എൻ എം എസ് ഓഫ് സൈഡ് നിമിഗെ ഫസ്റ്റ് ടൈം സ്കോർ അറുപത് എഫ് എസ് ആണ് ഹത്തറ വാൾ അല്ലാണ്ട് പതിക്കും ഹത്തറേ സുമക്കും സ്പെയിൻ മെച്ചു കാമിയാം പോകുക മിനിമണി ആളുകളും മിസ്സാം റാമീസ്
1: ചുമ്പ്രീതി ഗവൺമെൻറ്റ് ബേഫുണ്ട് മീ ഗലിസ്തേ ഹംജിഫാവ മെച്ച് ഔണ്ണാണ് എഖ ജഹർ മീരെ ബാർ ജഹർ ഇങ്ങനത്തെ ബാർ ജഹർ ഔണ്മിങ് മെച്ച് ഗലിസ്തേണത്തി ബേഫുണ്ണ ഈ ബെൽജിയം ഇറാൻ ബദൽ ഖുറാൻ മെച്ച് തിന ജഹർ ഇന്നാണ് ഉറുഗ്വെ കേപ്പാട് ദെൻ ഔൺമിൻ ഹൈ ജഹർ ഗണസ്തേന ന്യൂസിലൻഡ് ഈജിപ്ത് ബദൽ ഖുറാൻ മെച്ച് ഹെമേം ബാർ ജഹർ മെച്ചത്തി ബേഫുണ്ണ ദൗത്തോറോ ഔൾമിങ് മിരേ പ്രോഗ്രാം മിഹാസാബും ലൈവ് കുറേജ് ഗണസ്മൊട്ട തയ്യാർ കോഗ്നത് ഹാസ പ്രോഗ്രാം യോഗത്തെ ആളുമെ നിമ്മാതാണ് മിരെ സ്പെയിൻ മ്യോത്തി മോളി ഹത്തര സുമക്കും ഹെമേ മിരേ മി കുളിവണി മീ കുളിവണ് തിരീസ് ഹെവണ മെച്ച് തി ബേഫുണ ഹമേ ആൾമ ഗണത്തിന് അതി വേൾഡ് കപ്പ് സ്കൂളിൽ തിരീസ് ഹെവണ മെച്ച് ദെൻ മിഹാർ മിവണി സ്പെയിൻ ഹത്തറ ഗോൾ ജിഹു മേക്കീഗ മുബാരത് ജിഹ് ഗോൾ ഗത് സത്യേക തേരയങ് അറാഫ് അദ്ദേഹം ഹുരിഹ ബേഫുണ വര ഉഫാവരി അണക്ക ഹത്തി ബേഫുണ വര അവ ബദലും ഉമ്മേദുക മിരെ പ്രോഗ്രാം നിമ്മാദാഫ് വക്കീലാൻ ഇറാക്കുറവ്യ കുറിയ ഗാൻഡ് സാളി ഫസ്റ്റ് മേട്ടാൻ അടുത്ത തി ബേഫുണ ആക്കിയ ബദലും ഉമ്മേദുക തി ബേഫുണ തി ഇൻസാർ കുറവ സ്ക്രീൻ മി പ്രോഗ്രാം തി ബേഫുണ ഹുരിഹ ബേഫുണ ദൗത്തറും വക്കീലാണ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്ത്.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകു റയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്